0: In the childcare audio series, our hero Asha is visiting a childcare center to talk to the office manager about enrolling her child. Asha knows little about the financial side of childcare, but becomes empowered with information about increases to the government's childcare subsidy.
1: Hi, I'm Asha. I made an appointment to have a tour of the center.
2: Oh yes, nice to meet you, Asha. We spoke on the phone. I'm Anne. What would you like to know about the enrollment process?
1: Well, I have Raghav in care 2 days a week already. But I'm hoping to move him here. It's closer to home. More social time will be great for Raghav. He really loves playing with other children.
2: It sounds like he would have lots of fun with the children we have here. I'll show you around and you can see for yourself.
1: It looks wonderful. But to be honest, I'm a little bit nervous about the costs.
2: Oh, Asha, your timing is perfect. Do you know the Australian government provides a subsidy to help families with the cost of childcare? It's called childcare subsidy, and the amount that families can claim has just gone up.
1: But I think we might not be eligible because of my family's income.
2: Why don't you have a look at startingblocks.gov.au website? It has a really easy to use online calculator, which will give you an idea of what you might pay. So, say your family earns $80,000 a year or less. See, you get 90% of the childcare fee paid for by the government. Okay, let's put a bigger number. Say $500,000 a year. Look, you still get some of the subsidy.
1: Ah, you have the site bookmarked. You must be asked these questions a lot.
2: Well, it's good information for any family that has children. And that's who I talk to all day.
1: Wow. So this is a real option for us.
2: Yes. And it's easy to apply.
1: Thank you so much, Anne. I can't wait to tour your center.
0: For more information, visit childcaresubsidy.gov.au.
3: മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ പരിചയസമ്പന്നനായ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഏകദേശം 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിനാണ് ഇതോടെ വിരാമമായത്. രഹാനെയുടെ കരിയറിലെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2011 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ മധ്യനിര ബാറ്റർമാരിൽ ഒരാളായി മാറി. വിദേശ പിച്ചുകളിലെ പ്രകടനങ്ങളാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിർണായക സെഞ്ചുറികൾ നേടി. ടെസ്റ്റിൽ 85 മത്സരങ്ങളിൽ 5,077 റൺസും 12 സെഞ്ചുറികളും സ്വന്തമാക്കി. ചരിത്രത്തിലിടം നേടിയ നായകൻ രഹാനെയുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നത് 2020-21 ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയെ 2-1 ചരിത്ര വിജയത്തിലേക്ക് നയിച്ചതാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 36 റൺസിന് പുറത്തായതിനു പിന്നാലെ സ്ഥിരം നായകൻ വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം നായകസ്ഥാനം ഏറ്റെടുത്ത രഹാനെ മെൽബൺ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ സെഞ്ചുറി നേടി. യുവതാരങ്ങളും പരിക്കേറ്റ താരങ്ങൾക്ക് പകരം വന്ന കളിക്കാരും അടങ്ങിയ ടീമിനെ ആത്മവിശ്വാസത്തോടെ നയിച്ചു. ബ്രിസ്ബെയിനിൽ ഓസ്ട്രേലിയയുടെ ദീർഘകാല അപാരിചിത റെക്കോർഡ് അവസാനിപ്പിച്ച് ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുത്തു. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് പരമ്പര വിജയങ്ങളിലൊന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. ആരാധകരുടെയും സഹതാരങ്ങളുടെയും വളരെ വിഷമത്തിലാത്തിയ ഒരു വിരമിക്കൽ പ്രഖ്യാപനം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ. വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉൾപ്പെടെ നിരവധി താരങ്ങൾ രഹാനെയെ അഭിനന്ദിച്ചു. വർഷങ്ങളോളം ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂം പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അദ്ദേഹത്തിന്റെ സംഭാവനകളെ അനുസ്മരിച്ചു. രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പിന്മാറിയെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹം ഇതിനകം തന്നെ IPLൽ സജീവമാണ്. ഈ രഹാനെ വലിയൊരു എന്താ പറയുക ആഘോഷങ്ങളില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിച്ചത്. ശാന്ത സ്വഭാവക്കാരനാണ്, വിദേശ ടെസ്റ്റുകളിലെ മികവ് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും, സംശയമൊന്നുമില്ല. പിന്നെ വളരെ കൂളാണ്, അല്ലെ, ശാന്ത സ്വഭാവക്കാരാണ്. അത് ഫീൽഡിൽ നമുക്ക് കാണാം. ഏകദേശം നമുക്ക് ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളത് ലക്ഷ്മണും ദ്രാവിഡൊക്കെ, അല്ലേ, വളരെ ശാന്ത സ്വഭാവക്കാരാണ്. അതോടൊപ്പം ഇദ്ദേഹത്തിനെയും നമുക്ക് കൂട്ടിച്ചേർക്കാം. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് ഒരു ക്രിക്കറ്റിൽ നിന്നുള്ളൊരു വാർത്ത തന്നെയാണ്. ജസ്റ്റിൻ ഗ്രീവ്സ് വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹം 5 ഓവറിൽ 5 മെയ്ഡിൻ 5 വിക്കറ്റ്, പാകിസ്ഥാനെതിരെ ഒരു ചരിത്ര നേട്ടം അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും സംഭവിക്കാത്ത നേട്ടമാണ് പാകിസ്ഥാനെതിരെ അദ്ദേഹം സ്വന്തമാക്കിയത്. ട്രിനിഡാഡിൽ നടന്ന ആദ്യ ടെസ്റ്റിൻ്റെ 3ാം ദിവസം ഗ്രീവ് തുടർച്ചയായി 5 മെയ്ഡിൻ ഓവറുകളിൽ 5 വിക്കറ്റുകൾ വീഴ്ത്തി ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. രേഖകൾ ലഭ്യമായ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ബൗളർ ഈ നേട്ടത്തിലെത്തുന്നത്. ചരിത്ര സ്പെൽ 11 ഓവർ 6 മെയ്ഡിൻ 27 റൺസ് വിട്ടുകൊടുത്ത 5 വിക്കറ്റ് കരിയറിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബൗളിംഗ് പ്രകടനമാണ്. എന്തുകൊണ്ടാണ് ഇത് ചരിത്രമായത്? ഗ്രീവ് എറിഞ്ഞ 5 തുടർച്ചയായ ഓവറുകളിലും ഒരു റൺ പോലും വിട്ടുകൊടുത്തില്ല. ഓരോ ഓവറിലും 1 വിക്കറ്റ് വീതം നേടി. അങ്ങനെ 5 വിക്കറ്റ് മെയ്ഡ് ഇൻ സക്സഷൻ എന്ന അപൂർവ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഇതിനു മുമ്പ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ആരും ഇത്തരമൊരു നേട്ടം കൈവരിച്ചിരുന്നില്ല. മികച്ച നിലയിലായിരുന്ന പാകിസ്ഥാന്റെ ഇന്നിങ്സ് ഗ്രീവിനെ കൃത്യതയാർന്ന ബൗളിംഗിന് മുന്നിൽ തകർന്നു. അദ്ദേഹത്തിന്റെ സ്പെൽ മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും മാറ്റിമറിക്കുകയും വെസ്റ്റ് ഇൻഡീസിന് നിർണായക മുൻതൂക്കം നേടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് വെസ്റ്റ് ഇൻഡീസ് മത്സരം 90 റൺസിന് വിജയിച്ചു. ഗ്രീവ് മത്സരത്തിന് ശേഷം പറഞ്ഞത് ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് നൽകിയ ഉപദേശം വളരെ ലളിതമായിരുന്നു എന്നാണ്. ശരിയായ ലൈനിലും ലെങ്തിലും അച്ചടക്കത്തോടെ പന്തെറിയൂ, വിക്കറ്റുകൾ വരും. അതേ പദ്ധതിയാണ് ചരിത്ര നേട്ടത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ, ജസ്റ്റിൻ ഗ്രീവിന്റെ ഈ സ്പെൽ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും അപൂർവ ബൌളിംഗ് പ്രകടനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. 5 തുടർച്ചയായ മെഡിൻ ഓവറുകളിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ അദ്ദേഹത്തിന്റെ നേട്ടം വരുംകാലത്തും ക്രിക്കറ്റ് ആരാധകർ ഓർക്കുന്ന ഒരു റെക്കോർഡായിരിക്കും. അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു വിശ്വസ്ത പേസർ കൂടിയാണ് ഈ ജസ്റ്റിൻ ഗ്രീവ്സ്. സ്വീം ബൌളിംഗ് ഓൾറൗണ്ടറാണ്. അതിവേഗ പേസറൊന്നും അല്ലെങ്കിലും കൃത്യതയും പന്തിന്റെ സീം മൂവ്മെന്റും ഉപയോഗിച്ച് ബാറ്റ്സ്മാരെ സമ്മർദ്ദത്തിലാക്കുന്ന ബൗളറാണ്. അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കുമ്പോൾ കൃത്യത, അക്യുറസി, ഒരേ ലൈൻ ലെങ്തിൽ തുടർച്ചയായി പന്തെറിയാൻ അദ്ദേഹത്തിന് കഴിയും. ഇതുവഴി ബാറ്റർമാർക്ക് പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. സീം മൂവ്മെന്റ് പിച്ച് തട്ടിയ ശേഷം പന്ത് ചെറുതായി മാറുന്നതിലൂടെ ബാറ്റർമാരെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയോ LBW കൊടുക്കുകയോ ചെയ്യുന്നു. ക്ഷമയും നിയന്ത്രണവും, വേഗതയേക്കാൾ നിയന്ത്രണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് വലിയ ആയുധമാണ്. ഓൾറൗണ്ടർ എന്ന നേട്ടം ബാറ്റ് കൊണ്ടും ടീമിന് സംഭാവന ചെയ്യാൻ കഴിയുന്നതിനാൽ ടീമിന്റെ ബാലൻസ് മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ ലൈനും ലെങ്തിലും വളരെ കൃത്യതയോടുകൂടി ബൗൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ മൂവ്മെൻറ്റ്, സ്വിം മൂവ്മെൻറ്റ്. ഇതിനു മുമ്പ് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് പറയാം, നമ്മൾ ഏറ്റവും അധികം ഇത്രയും മൂവ്മെൻ്റ് ഉണ്ടായത് കപിൽ ദേവനാണ്, അല്ലേ. അദ്ദേഹം ഒരു ഓൾറൗണ്ടറായിരുന്നു, പ്രത്യേകിച്ച് ഔട്ട് സ്വിങ്ങേഴ്സ്. അദ്ദേഹത്തിന് വെസ്റ്റ് ഇൻഡീസിനൊക്കെ എതിരെ കേൾക്കുമ്പോൾ ഡെസ്മിൻ ഹെയ്ൻസും ഗ്രീൻസും ഒക്കെ കളിക്കുന്ന സമയത്ത്, നമ്മളുള്ള സമയത്ത്, അന്ന് ഈ പുള്ളിയുടെ ഗുഡ് ലെങ്ത്ത് നിന്ന് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപിൽ ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു കഴിവ്, പ്രത്യേകിച്ച് സ്വിങ് ചെയ്യാനുള്ളൊരു കഴിവ് വളരെ മനോഹരമായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും കളിക്കാനേ ബുദ്ധിമുട്ടായിരുന്നു. കളിക്കുമ്പോൾ ഒന്നെങ്കിൽ സ്ലിപ്പിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ തേർഡ് സ്ലിപ്പ്, അത് ക്യാച്ച് അധികവും ഈ വെസ്റ്റ് ഇൻഡീസിനെ കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് ഇൻസ്വിങ്ങും ഭയങ്കര രസമാണ്. അതിനുശേഷം വളരെയധികം കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ലൈറ്റ് കട്ട്, അതായത് ലൈറ്റ് സ്വിങ് അധികം മഗ്രഹത്തിനാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഭയങ്കര, എന്താ പറയുക, കളിക്കാൻ നമുക്ക്, അതായത് ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ചുള്ള ഗുഡ് ലെങ്ത് ഡെലിവറി എന്ന് ഫ്രണ്ട് ഫുട്ട് കളിക്കുമ്പോഴൊക്കെ ബാറ്റായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും ചെറിയൊരു കട്ട്, ചെറിയൊരു സ്വിങ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ്ലെസ്, അത് ലൈറ്റ് സ്വിങ് എന്ന് പറയും. കളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റതൊക്കെ നമുക്ക് ഈ വളരെയധികം, അതായത് ഔട്ട് സ്വിങ്ങേഴ്സിനെയൊക്കെ നമുക്ക് അത് ലീവ് ചെയ്യാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ മകരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ് കളിക്കാൻ. എത്രയോ നല്ല നല്ല മനോഹരമായിട്ടുള്ള ക്രിക്കറ്റേഴ്സിനെ സംഭാവന ചെയ്തിരിക്കും, ഓസ്ട്രേലിയ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് അഭിമാനകരമായിട്ട് പറയുന്നത് ബുംറ, ബുംറ. പിന്നെ കപിലിനെ പോലെ തന്നെ ഔട്ട് സിംഗർ ഞാൻ കണ്ടിട്ടില്ല, ഭുവനേശ്വർ എന്ന് പറഞ്ഞൊരുല്ലേ, ഭുവനേശ്വർ പ്രസാദ് അങ്ങനെ തോന്നുന്നു, ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ ബോളും വളരെ ബുദ്ധിമുട്ടാണ്, ഔട്ട് സിംഗേഴ്സ് കളിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കപിൽദേവിന് ശേഷം ഇത്രയധികം ഇന്ത്യൻ ടീമിൽ ആ ഒരു സ്റ്റൈലിൽ ബോൾ ചെയ്യുന്നത് ഭുവനേശ്വർ ആണ്. ഇനി നമുക്കൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: audio series, our hero Asha is visiting a childcare center to talk to the office manager about enrolling her child. Asha knows little about the financial side of childcare, but becomes empowered with information about increases to the government's childcare subsidy.
1: Hi, I'm Asha. I made an appointment to have a tour of the center.
2: Oh yes, nice to meet you, Asha.
1: I have Raghav in care 2 days a week already, but I'm hoping to move him here. It's closer to home. More social time will be great for Raghav. He really loves playing with other children.
2: It sounds like he would have lots of fun with the children we have here. I'll show you around and you can see for yourself.
1: It looks wonderful, but to be honest, I'm a little bit nervous about the costs.
2: Oh, Asha, your timing is perfect. Do you know the Australian government provides a subsidy to help families with the cost of childcare? It's called Child Care Subsidy, and the amount that families can claim has just gone up.
1: But I think we might not be eligible because of my family's income.
2: Why don't you have a look at startingblocks.gov.au website? It has a really easy-to-use online calculator, which will give you an idea of what you might pay. So, say your family earns $80,000 a year or less. See, you get 90% of the childcare fee paid for by the government. Okay, let's put a bigger number. Say $500,000 a year. Look, you still get some of the subsidy.
1: Ah, you have the site bookmarked. You must be asked these questions a lot.
2: Well, it's good information for any family that has children. And that's who I talk to all day.
1: Wow. So this is a real option for us.
2: Yes, and it's easy to apply.
1: Thank you so much, Anne. I can't wait to tour your center.
0: For more information, visit childcaresubsidy.gov.au.
3: ഐപിഎല്ലിന്റെ സാമ്പത്തിക മൂല്യം വീണ്ടും കുതിപ്പ്. 20.6 ബില്യൺ ഡോളറിന്റെ റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 20 ക്രിക്കറ്റ് ലീഗായ ഐപിഎൽ, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, അതിന്റെ ബിസിനസ് മൂല്യം 2026 11.4% വർദ്ധിച്ച് 20.6 ബില്യൺ US ഡോളറിലെത്തി. അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഹോളിത്തൻ ലോക്കെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ കണക്ക്. പ്രധാന ഹൈലൈറ്റുകൾ: ഐ പി എല്ലിന്റെ ആകെ ബിസിനസ് മൂല്യം 20.6 ബില്യൺ ഡോളർ, 11.4% വാർഷിക വളർച്ച. ഐ പി എൽ ബ്രാൻഡ് മൂല്യം 4.3 ബില്യൺ ഡോളർ, കഴിഞ്ഞ വർഷത്തേക്കാൾ 10.3% വർധന. കഴിഞ്ഞ രണ്ട് വർഷവും ഐ പി എൽ ഇരട്ട അക്ക വളർച്ച കൈവരിച്ചതോടെ ലോക കായിക ലീഗുകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ബ്രാൻഡുകളിലൊന്നായി മാറി. ഏറ്റവും മൂല്യമേറിയ ഫ്രാഞ്ചൈസി. 2025 സീസണിലെ കിരീട വിജയത്തിന് പിന്നാലെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യമായി 300 മില്യൺ ഡോളർ കടന്ന് ഫ്രാഞ്ചൈസായി മാറി. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ 312 മില്യൺ ഡോളർ, തുടർന്ന് മുംബൈ ഇന്ത്യൻ, ചെന്നൈ സൂപ്പർ കിങ്സ്, കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് എന്നിവയാണ് മുൻനിരയിൽ. വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വൻ ടെലിവിഷൻ ഡിജിറ്റൽ സംപ്രേഷണ അവകാശങ്ങൾ, സ്പോൺസർഷിപ്പ് കരാറുകളുടെ വർധന, ആഗോളതലത്തിൽ ഉയരുന്ന പ്രേക്ഷക ശ്രദ്ധ, ഫ്രാഞ്ചൈസികളിൽ ബില്യൺ ഡോളർ നിക്ഷേപങ്ങൾ, മെർച്ചൻഡൈസിംഗ്, ഡിജിറ്റൽ ആരാധക ഇടപെടൽ എന്നിവയിൽ നിന്നുമുള്ള വരുമാന വർധന. ഇതിന്റെ പ്രാധാന്യം: ഐ പി എൽ ഇന്ന് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് മാത്രമല്ല, കായികം, വിനോദം, മാധ്യമം, നിക്ഷേപം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ആഗോള ബിസിനസ് ബ്രാൻഡായി അത് വളർന്നു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും കമ്പനികളും ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ പങ്കാളികളാകാൻ മത്സരിക്കുന്നതും അതിന്റെ സാമ്പത്തിക ശക്തിയുടെ തെളിവാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം മുന്നേറുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് ഐ പി എൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ. ക്ലബ്ബ് വിൽപ്പന ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ജനപ്രീതിയുള്ള ക്ലബുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ക്ലബിന്റെ ഉടമകളായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ക്ലബ് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുതിയ നിക്ഷേപകരുമായുള്ള ചർച്ചകൾക്ക് വീണ്ടും തടസ്സം നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ക്ലബിന്റെ വില ഏകദേശം 150 കോടി എന്നാണ് ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാസി മലയാളി വ്യവസായിയുടെ നേതൃത്വത്തിലുള്ള ഒരു നിക്ഷേപ സംഘവുമായി ചർച്ചകൾ നടന്നെങ്കിലും ആവശ്യപ്പെടുന്ന വില കൂടുതലാണെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചർച്ചകൾ മന്ദഗതിയിലായി. വി കെ മാത്യൂസ് നയിക്കുന്ന സംഘവും ക്ലബ് ഏറ്റെടുക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറിയെന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം മുമ്പ് FSDL വഴി ക്ലബുകൾക്ക് വർഷം ഏകദേശം 30 കോടി വരെ ബ്രോഡ്കാസ്റ്റ് വാണിജ്യ വരുമാനം ലഭിച്ചിരുന്നു. FSDL പിന്മാറിയതോടെ ഈ വരുമാനം ഗണ്യമായി കുറഞ്ഞു. ISLന്റെ സംപ്രേഷണാവകാശങ്ങളുടെ മൂല്യവും മുൻകാലത്തെ ഏകദേശം 270 കോടിയിൽ ക്ലബുകളുടെ വരുമാനത്തിൽ വലിയ തിരിച്ചടിയുണ്ടായി. ടീമിന്റെ നിലവിലെ സ്ഥിതി, ക്യാപ്റ്റൻ അഡ്രിയ ലുണ ടീമിലേക്ക് തിരിച്ചെത്തിയത് മാത്രമാണ് നിലവിലെ പ്രധാന ആശ്വാസം. അതേസമയം സച്ചിൻ സുരേഷ്, നിഹാൽ സുധീഷ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ക്ലബ് വിട്ടു. ഇപ്പോൾ ലുണയുൾപ്പെടെ 13 താരങ്ങൾ മാത്രമാണ് ആദ്യ ടീമിൽ ഉള്ളത്. ക്ലബിന്റെ ഭരണ സംവിധാനത്തിലും ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി നിരവധി ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിക്ഷേപകനെത്തി ക്ലബ് ഏറ്റെടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISLൽ തുടരുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ വിൽപ്പന നടക്കാതെ പോയാൽ ക്ലബിന്റെ ഭാവിയെക്കുറിച്ച് വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ISL ചരിത്രത്തിൽ ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ജനപ്രീതിയുള്ള ക്ലബ് ലീഗിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്.

0: Rothwell Homestead, on the northern foothills of the Yuyangs since 1873, down by the River Little. We're now crafting paddock-to-bottle gin, vodka and liqueurs in our heritage shearing shed. Come by, slow down and enjoy a drink. See you soon at Rothwell Distillery. Proud station sponsor, because West Side is the best side with Win FM.
1: പിന്നെ എഫ് എം മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി കുറച്ച് നമുക്ക് സിനിമ റിവ്യൂയിലേക്ക് കിടക്കാം. കുഞ്ചാക്കോ ബോബൻസ് നായകനായ ഉന്മാദം എന്ന ചിത്രം തിരക്കഥാകൃത്ത് ഷാഹി കബീർ ആദ്യമായി അമാനുഷിക ത്രില്ലർ മേഖലയിലേക്ക് കിടക്കുന്ന സിനിമയാണ്. എന്നാൽ ആ ശ്രമം പൂർണ്ണ വിജയമായില്ലെന്നാണ് വിലയിരുത്തൽ. റിവ്യൂയിലെ പ്രധാന കാര്യങ്ങളൊന്നും നോക്കാം. സിനിമയുടെ പ്രമേയം കൗതുകമുണർത്തുന്നതാണ്. ഒരു പഴയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നതിനിടെ നായകൻ ദുരൂഹവും അമാനുഷികവുമായ സംഭവങ്ങളിലേക്ക് കടന്നു പോകുന്നു. കുഞ്ചാക്കോ ബോബൻ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങൾ അദ്ദേഹം വിശ്വസനീയമായി അവതരിപ്പിച്ചു എന്നാണ് പ്രശംസ. സംവിധായകൻ കിരൺ ദാസ് സിനിമയ്ക്ക് നല്ല അന്തരീക്ഷം ഒരുക്കിയെങ്കിലും പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സസ്പെൻസും ഹൊറർ അനുഭവവും പൂർണ്ണമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്ന് റിവ്യൂ പറയുന്നു. ആദ്യ പകുതി ആകർഷകമായിരുന്നെങ്കിലും രണ്ടാം പകുതിയിൽ കഥയുടെ ഗതി അല്പം ദുർബലമാകുന്നതായി വിലയിരുത്തുന്നു. ദൃശ്യാവിഷ്കാരവും പശ്ചാത്തല സംഗീതവും സിനിമയുടെ ശക്തികളാണ്. എന്നാൽ തിരക്കഥയിൽ കൂടുതൽ മുറുക്കമുണ്ടായിരുന്നെങ്കിൽ സിനിമ കൂടുതൽ പ്രഭാവം സൃഷ്ടിക്കുമായിരുന്നുവെന്നാണ് അഭിപ്രായം. മനഃശാസ്ത്ര ത്രില്ലറുകൾ ഇഷ്ടമാണെങ്കിൽ, ദുരൂഹതയും അന്വേഷണവും ചേർന്ന കഥകൾ ഇഷ്ടമാണെങ്കിൽ, കുഞ്ചാക്കോ ബോബന്റെ അഭിനയത്തിനായി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ

ചിത്രമാണ്. വലിയ മൾട്ടിവേഴ്സ് കാഴ്ച വിസ്മയങ്ങളിൽ നിന്ന് മാറി പീറ്റർ പാർക്കർ എന്ന മനുഷ്യന്റെ ഏകാന്തതയും ജീവിത സമരവുമാണ് സിനിമയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാന വിശേഷങ്ങൾ: ടോം ഹോളൻഡ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പൈഡർമാൻ പ്രകടനങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നിരൂപകർ പറയുന്നു, ഡസ്റ്റിൻ ഡാനിയൽ ക്രൈറ്റൺ സംവിധാനം ചെയ്ത ചിത്രം അമിതമായ CGIയിലും മൾട്ടിവേഴ്സ് കാഴ്ചകളിലും ആശ്രയിക്കാതെ വികാരങ്ങൾക്കും കഥാപാത്ര വികസനത്തിനും പ്രാധാന്യം നൽകുന്നു. നോ വേ ഹോമിന്റെ അവസാനത്തിൽ ലോകം പീറ്റർ മാർക്ക് പാർക്കറെ മാറ്റുന്നതിന്റെ ശേഷമുള്ള ജീവിതമാണ് കഥ പറയുന്നത്. ഏകാന്തതയും ഉത്തരവാദിത്വവും തമ്മിലുള്ള പോരാട്ടമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ആക്ഷൻ രംഗങ്ങൾ മികച്ചതാണെങ്കിലും അവ കഥയെ മറികടക്കാതെ കഥാപാത്രങ്ങളുടെ യാത്രയെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ടോം ഹോളൻഡിന്റെ മികച്ച അഭിനയമാണിതിലെ പോസിറ്റീവ്. ഹൃദയസ്പർശിയായ കഥയും വികാരങ്ങളും, മികച്ച ആക്ഷൻ രംഗങ്ങൾ, പഴയ സ്പൈഡർമാന്റെ ആത്മാവ് തിരിച്ചുകൊണ്ടുവരുന്ന അവതരണം. ചില ഭാഗങ്ങളിൽ കഥയുടെ വേഗം കുറവായി തോന്നാം. വമ്പൻ മൾട്ടിവേഴ്സ് സിനിമകൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് താരതമ്യേന ലളിതമായ അനുഭവമായി തോന്നാം. മൊത്തം വിലയിരുത്തൽ നോക്കുമ്പോൾ, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒരു സാധാരണ സൂപ്പർ ഹീറോ ചിത്രമല്ല. ശക്തമായ കഥാപാത്രാവതരണവും വികാരഭരിതരായ കഥയും ചേർന്ന ടോം ഹോളൻഡിന്റെ സ്പൈഡർമാൻ പരമ്പരയിലെ ഏറ്റവും പക്വതയേറുന്ന സിനിമകളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. മൾട്ടിവേഴ്സ് വിരുന്നിനേക്കാൾ മനുഷ്യനായ പീറ്റർ പാർക്കറിന്റെ ജീവിതം കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ ചിത്രം മികച്ച അനുഭവമാകും. ഇനി അടുത്തത് ജനനായകൻ എന്നുള്ളതാണ്. ജനനായകൻ വിജയിയുടെ അവസാന സിനിമയെന്ന നിലയിൽ ആരാധകർക്ക് ആഘോഷിക്കുവാനുള്ള നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നുണ്ടെങ്കിലും അമിതമായി നിറച്ച കഥകളും ഉപകഥകളും സിനിമയുടെ കരുത്ത് കുറയ്ക്കുന്നു. പ്രധാന വിശേഷങ്ങൾ: വിജയ് തന്റെ താരപ്രഭയും സ്ക്രീൻ സാന്നിധ്യവും കൊണ്ട് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിരവധി ബാസ് നിമിഷങ്ങൾ ആരാധകരെ ആവേശത്തിലാക്കും. സംവിധായകൻ എച്ച് വിനോദ് ആക്ഷൻ രംഗങ്ങൾ സ്റ്റൈലിഷായി ഒരുക്കിയിട്ടുണ്ട്. എഡിറ്റിംഗും സാങ്കേതിക മികവും സിനിമയുടെ പ്രധാന ശക്തികളാണ്. എന്നാൽ രാഷ്ട്രീയ സന്ദേശങ്ങൾ, കുടുംബവികാരങ്ങൾ, ആക്ഷൻ, സാമൂഹിക ആശയങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് ഉൾപ്പെടുത്താൻ ശ്രമിച്ചതിനാൽ കഥയ്ക്ക് ആവശ്യമായ മുറുക്കം നഷ്ടപ്പെടുന്നു. വിജയിയുടെ അവസാന സിനിമയായതിനാൽ അദ്ദേഹത്തിന്റെ ആരാധകരെ ലക്ഷ്യമിട്ടുള്ള നിരവധി ഫാൻ സർവീസ് രംഗങ്ങൾ സിനിമയിലുണ്ട്. പോസിറ്റീവുകൾ നോക്കുമ്പോൾ, വിജയിയുടെ കരിഷ്മയും സ്ക്രീൻ പ്രസൻസും, മികച്ച ആക്ഷൻ രംഗങ്ങൾ, ഉയർന്ന സാങ്കേതിക നിലവാരം, വികാരഭരിതരായ ചില മുഹൂർത്തങ്ങൾ. കുറവുകൾ നോക്കുമ്പോൾ, കഥയിൽ അമിതമായ ഉപകഥകൾ, ദൈർഘ്യം കൂടുതലായി അനുഭവപ്പെടാം, ശക്തമായ തിരക്കഥയുടെ അഭാവം ചില ഭാഗങ്ങളിൽ പ്രകടമാണ്. മൊത്തം വിലയിരുത്തുമ്പോൾ ജനനായകൻ വിജയിയുടെ അഭിനയ ജീവിതത്തിന് വികാരഭരിതമായ വിടപറയലാണ്. എന്നാൽ മികച്ച ഒരു കഥയേക്കാൾ വിജയിയുടെ താരമൂല്യത്തെയാണ് സിനിമ കൂടുതൽ ആശ്രയിക്കുന്നത്. ആരാധകർക്ക് ഇത് ആഘോഷിക്കാവുന്ന ചിത്രമായിരിക്കാം, പക്ഷേ ശക്തമായ തിരക്കഥ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് സിനിമ പൂർണ്ണ സംതൃപ്തി നൽകണമെന്നില്ല. ഓൺ വികാരവും താരപ്രഭയും നിറഞ്ഞതെങ്കിലും അമിതമായി നിറച്ച ഒരു വിടവാങ്ങൽ ചിത്രം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വിജയുടെ അവസാനത്തെ ചിത്രമായിരുന്നു, അതായത് പുള്ളി അതിനുശേഷം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ഇനി തൽക്കാലം സിനിമയിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

88.9 വിൻ എഫ് എം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അമേരിക്ക ഇറാനെതിരെ വീണ്ടും വ്യാപകമായ വ്യോമാക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇതോടെ യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഇറാനും അമേരിക്കയും മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡ് കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, മറ്റ് സൈനിക താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണം ജോർദാനിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിന്റെ തിരിച്ചടിയാണെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഇറാൻ തുടർന്ന് ജോർദാനും കുവൈത്തും ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മറ്റ് രാജ്യങ്ങളും സംഘർഷത്തിലേക്ക്. സംഘർഷം വ്യാപിച്ചതോടെ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളും ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബൾഗേറിയ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സൌകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഇറാൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്യപൂർവ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം ആഗോള എണ്ണവില ഉയരാൻ കാരണമായേക്കുമെന്ന ആശങ്കയുണ്ട്. ഹോർമുസ് കടലിടുക്കുൾപ്പെടെയുള്ള പ്രധാന സമുദ്ര വ്യാപാര പാതകളുടെ സുരക്ഷയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ നിലവിലെ സൈനിക നടപടികൾ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ചുരുക്കത്തിൽ, അമേരിക്കയുടെ പുതിയ വ്യോമാക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇറാൻ തിരിച്ചടികൾ തുടരുകയാണെങ്കിൽ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും ബാധിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. യുദ്ധം നിൽക്കുന്ന യാതൊരു സാഹചര്യം കാണുന്നില്ല. ഏറ്റവും മോശമായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് എന്ന പേരിൽ ഒരു പുതിയ വാണിജ്യ അനുബന്ധന സ്ഥാപനം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം ലോകകപ്പ്, ക്ലബ് ലോകകപ്പ് തുടങ്ങിയ ഫിഫയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക, സ്വകാര്യ നിക്ഷേപകരിൽ നിന്ന് 4.2 ബില്യൺ അമേരിക്കൻ ഡോളർ വരെ സമാഹരിക്കുക, അതിലൂടെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ വികസനത്തിന് കൂടുതൽ ധനസഹായം നൽകുക. പദ്ധതി പുറത്തു വന്നതോടെ പലരും ആശങ്ക പ്രകടിപ്പിച്ചു. പ്രധാന വിമർശനങ്ങൾ: ഫിഫ സ്വകാര്യ നിക്ഷേപകർക്ക് ഫുട്ബോളിന്റെ വാണിജ്യ അവകാശങ്ങൾ കൈമാറുകയാണോ? ഭാവിയിൽ ലോകകപ്പ് പോലുള്ള മത്സരങ്ങളിൽ സ്വകാര്യ കമ്പനികൾക്ക് അമിത സ്വാധീനമുണ്ടാകുമോ? ഫിഫയുടെ സുതാര്യതയും ഭരണരീതിയും ദുർബലമാകുമോ? യൂറോപ്യൻ ഫുട്ബോൾ സംഘടനയായ UEFA ഉൾപ്പെടെ ചില സംഘടനകളെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. കോൺകാക്കാഫ് ആവശ്യമായ ആലോചനകളിലൂടെയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന ആശങ്കയും പ്രകടിപ്പിച്ചു. ഇനി നമുക്ക് അധികം സമയമില്ല നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാൻ. നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. അവസാനത്തെ ഗാനമാണ് ഇന്നത്തെ. ആ ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ ക്ലിയറായി. ഈ അടുത്ത പരിപാടിയിലേക്കാണ്. അടുത്ത സാറ്റർഡേ കാണുന്നതുവരെ ഗുഡ് ബൈ.